പഠപുസ്തക സംഖ്യാപാദം സെൽബൂസ് ബഗലസ്മാദം മുഖചൂട്ട് വിഭൂഗണസാരം ത്രിപാല തിഹാൽ വിചാരം ഗൽമാലാ ത്രകലാടം ധോത്തി വസ്ത്രക പാഠം ജയ ജാനസ് ബ്രഹ്മം കർമ്മം സഫോക്ട് നിച്ചോ കർമ്മം.